ജീത് താമൻ പവിത്രയസ്ഥാന സച്ച് ഖണ്ഡ് ശ്രീ ഹർമന്ദർ സാഹിബ് ജി വിഖേ തന്ന ਧੰਨ ਸਤਿਗੁਰੂ ਸ੍ਰੀ ਗੁਰੂ ਗ੍ਰੰਥ ਸਾਹਿਬ ਜੀਓ ਮਹਾਰਾਜ।